തിണിവുകണിണുങ്ങഴിഞ്ഞു മറാബലു കൊണ്ടാകളുകള് വളരകാജു നിറാളൊരു വണിയാരങ്ങിണിവുകണിണുങ്ങഴിഞ്ഞു മറാബലു കൊണ്ടാകളുകള് വളരകാജു നിറാളൊരു വണിയാര ഒണിയാരങ്ങനെ ഞാകരങ്ങണി നിറയങ്ങ.